0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ വെട്ടിക്കവല കെ എൻ ശശികുമാറിന്റെ നവീന നാഗസ്വര കച്ചേരി കേൾക്കാം. വയലിൻ എസ് ഈശ്വരവർമ്മ, മൃദംഗം ചേർത്തല എ കെ രാമചന്ദ്രൻ, ഖടം ഇലഞ്ഞിമേൽ പി സുശീൽ കുമാർ, മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച അഖിലാണ്ടേശ്വരി എന്നു തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം

0: അടുത്തതായി പൂർവി കല്യാണി രാഗത്തിൽ നീലകണ്ഠ ശിവൻ കൃതി ആനന്ദ നടമാടുവാർത്തില്ലേ എന്നു തുടങ്ങുന്നു രൂപകതാളം.
1: Continuing his Naveena Nagaswara concert, he will now present a composition of Neelakanda Shivan, Ananda Nadamaduvar Thillai. In the ragam Purvi Kalyani, set to Rubaka Thalam.

0: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെട്ടിക്കവല കെ എൻ ശശികുമാറിന്റെ നവീന നാഗസ്വര കച്ചേരി. വയലിൻ എസ് ഈശ്വരവർമ്മ. മൃദംഗം ചേർത്തല എ കെ രാമചന്ദ്രൻ. ഖടം ഇലഞ്ഞിമേൽ പി സുശീൽകുമാർ. ഇനി കഥന കുതൂഹല രാഗത്തിൽ രഘുവംശസുധ എന്നാരംഭിക്കുന്ന പട്ടണം സുബ്രഹ്മണ്യയർ കൃതി ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Navina Nagaswaram concert by Vettikavala K.N. Shashikumar. He is accompanied on the violin by S. Ishwaravarma, on the mridangam by Cherthala A.K. Ramachandran, and on the ghatam by Ilanyimel P. Sushil Kumar. Now listen to the composition of Pattanam Subramanya Ayyar, Regu Vamshasudha, in the Ragam Kadana Kuduhalam, set to Aditalam.

0: അവസാനമായി ശ്യാമകളേബര എന്നാരംഭിക്കുന്ന തുളസീവനം കൃതി, രാഗം ഹിന്ദോളം, ആദിതാളം.
1: വെട്ടിക്കവല കെ എൻ ശശികുമാർ കൺക്ലൂഡ്സ് ഇസ് നവീന നാഗസുര കോൺസെർട്ട് വിത്ത് എ കോമ്പസിഷൻ ഓഫ് തുളസീവനം, ശ്യാമകളേബര, എന്ത് രാഗം ഹിന്ദോളം, സെറ്റ് ടു ആദിതാളം.

0: ഇതുവരെ കേട്ടത് വെട്ടിക്കവല കെ എൻ ശശികുമാറിന്റെ നവീന നാഗസ്വര കച്ചേരി. വയലിൻ എസ് ഈശ്വരവർമ്മ. മൃദംഗം ചേർത്തല എ കെ രാമചന്ദ്രൻ. ഘടം ശ്രീ ഇലഞ്ഞിമേൽ പി സുശീൽ കുമാർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു നവീന നാഗസ്വര കോൺസേർട്ട് ബൈ വെട്ടിക്കവല കെ എൻ ശശികുമാർ. ഹിസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ എസ് ഈശ്വരവർമ്മ. ഓൺ ദ മൃദംഗം ബൈ ചേർത്തല എ കെ രാമചന്ദ്രൻ. ആൻഡ് ഓൺ ദ ഘട്ടം ബൈ ഇലഞ്ഞിമേൽ പി സുശീൽ കുമാർ. ദിസ് പ്രോഗ്രാം വാസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ബി രഞ്ജിനി വർമ്മയുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ മുട്ടറ ബി എൻ രവീന്ദ്രൻ, മൃദംഗം ആർ ശ്യാമകൃഷ്ണൻ. മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച പാഹിതരക്ഷു എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം ജഗൻമോഹിനി ആദിതാളം.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. ലിസൺ ടു വോക്കൽ റിസൈറ്റൽ ബൈ ബി രഞ്ജിനി വർമ്മ. She's accompanied on the violin by Muttara B. N. Ravindran and on the mridangam by R. Shyamakrishnan. She begins her vocal recital with a composition of Maharaja Swadhi Thirunal, Pahidarekshu, in the ragam Jagan Mohini, set to Aditalam.

0: അടുത്തതായി ദർബാർ രാഗത്തിൽ സ്മരമാനസ എന്ന് തുടങ്ങുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതി രൂപകതാളം.
1: കണ്ടിന്യൂയിങ് ഹർ വോക്കൽ റിസൈറ്റൽ, ഷീ വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, സ്മരമാനസ. എന്ത് രാഗം ദർബാർ, സെറ്റ് ടു രൂപകതാളം.

0: ഇനി ദേവഗാന്ധാരി രാഗത്തിൽ വിനരാദ എന്നാരംഭിക്കുന്ന ത്യാഗരാജ സ്വാമികൾ കീർത്തനം ആദിതാളം.
1: നൌ ലിസൺ ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ വിനരാദ എന്ന രാഗം ദേവഗാന്ധാരി സെറ്റ് ടു ആദിതാളം.

0: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബി രഞ്ജിനി വർമ്മയുടെ സംഗീത കച്ചേരി. വയലിൻ മുട്ടറ ബി എൻ രവീന്ദ്രൻ. മൃദംഗം ആർ ശ്യാമകൃഷ്ണൻ. അവസാനമായി മാമവ കരുണയ എന്ന് തുടങ്ങുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതി. രാഗം ഷൺമുഖപ്രിയ. മിശ്രചാപ്പ് താളം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to vocal recital by B. Ranjini Varma. She is accompanied on the violin by Muttara B. N. Ravindran and on the mridangam by R. Shyamakrishnan. Srimati B. Ranjini Varma concludes her vocal recital with a composition of Maharaja Swadi Thirunal, Mamava Karuneya, Endragam Shanmukapriya, set to Mishra Chappu Thalam.

0: ഇതുവരെ കേട്ടത് ബി രഞ്ജിനി വർമ്മയുടെ സംഗീത കച്ചേരി. വയലിൻ മുട്ടറ ബി എൻ രവീന്ദ്രൻ. മൃദംഗം ആർ ശ്യാമകൃഷ്ണൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വോക്കൽ റിസൈറ്റൽ ബൈ ബി രഞ്ജിനി വർമ്മ. Accompanying artists were Muttara B. N. Ravindran on the violin and R. Shyamakrishnan on the mridangam. This program was contributed by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കെ എം എസ് മണി മൃദംഗം, സി എച്ച് ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. Now we bring you a violin concert by C.S. Anuroop. He is accompanied by K.M.S. Mani on Mridangam, C.H. Srikumar on Tavil and Vellineeri Ramesh on Morsing. Adhyam, Shri Ragathil, Shri Varalakshmi ennarambhikkunna Deekshithar Kriti, Roopakathalam. The first item of this concert is Shri Varalakshmi in Shri Ragam set to Roopakathala composed by Muthuswami Deekshithar.

അടുത്തത് ധേനുകരാഗത്തിൽ തെലിയലേരു രാമ, ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് തെലിയലേരു രാമ, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ, സെറ്റു ആദിതാള ഇൻ രാഗ ധേനുക.

അടുത്തത് മോഹനരാഗത്തിൽ സദാപാലയ എന്നാരംഭിക്കുന്നു. ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ കൃതി. നെക്സ്റ്റ് ഈസ് സദാപാലയ ഇൻ രാഗ മോഹന സെറ്റു ആദിതാളം കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം.

സിഎസ് അനുരൂപിന്റെ വയലിൻ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കെഎംഎസ് മണി മൃദംഗം, സിഎച്ച് ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ്, മുഖർശംഖ്. യു ആർ ലിസ്ണിംഗ് ടു എ വയലിൻ കൺസേർട്ട് ബൈ സിഎസ് അനുരൂപ്. ഹി ഈസ് അക്കംപനീഡ് ബൈ കെഎംഎസ് മണി ഓൺ ദ മൃദംഗം, സിഎച്ച് ശ്രീകുമാർ ഓൺ ദ തവിൽ, ആൻഡ് വെള്ളിനേഴി രമേശ് ഓൺ ദ മോർസിൻ. അരുൾ ചെയ്യ വേണ്ടും രാഗം രസികപ്രിയ, ആദിതാളം കോടീശ്വരയ്യർ കൃതി. He continues his violin concert with Arul Cheyya Vendum in Raga Rasika Priya, set to Aditalam, composed by Kodeeshwarayyar.

അടുത്തത് ബ്രഹ്മമോകട്ടെ എന്നാരംഭിക്കുന്ന അന്നമാചാര്യ കൃതി ആദിതാളം തിശ്രനട. നെക്സ്റ്റ് ഈസ് ബ്രഹ്മമോകട്ടെ കമ്പോസ്ഡ് ബൈ അന്നമാചാര്യ സെറ്റു ആദിതാള ഇന്ദരാഗ തിശ്രനട.